ആ വയനാടൻ പെണ്ണും തോനക പട്ടാം പട്ടാ പട്ടാ പട്ടം പട്ടാ പട്ടാ പട്ടാ അന്നരയില മെന്നല മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന വയനാടൻ പെണ്ണു വള്ളത്തേക്ക് പോന്ന മെന്ന മെന്ന മെന്ന മെന്നോ മെന്ന മെന്ന ഒള്ളാത്തേക്കു പൊന്നനെ കണ്ടും കാഞ്ചോ ഇല ഇല ഇല ഇല ഇല ഇല ചുടയങ്കോട്ടയ ഇന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്നോ മെന്ന മെന്ന ആ ഒളിയും പൊതിയും കെട്ടിയ ഉളാ എൻഡു എൻഡു എൻഡു എൻഡു എൻഡു എൻഡു ആ അയിനണ ഇലവ വയനാടൻ പൊണ്ണു വള്ളാത്തേക്ക് പൊന്നളും എൻഡു എൻഡു എൻഡു എൻഡു എൻഡു എൻഡു ഓ എൻ്റെക്കും ഇലവ മെന്നല് മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന ആ ചിടയും കോട്ടയും വയനാടൻ പൊണ്ണും ഇലവ ഒണ്ടയെ കൊണ്ടരും എൻഡു എൻഡു എൻഡു എൻഡു.

അമ്മോ നെണ്ടും പിടിക്കണം മീനും പിടിക്കണം മക്കാളെ കാരിയ നോക്കാനും നാമോ നെണ്ടും പിടിക്കണം മീനും പിടിക്കണം മക്കാളെ കാരിയ നോക്കാനും നാമോ വരിത്തിരാ ചിലരെ വോട്ടേക്കു പോവാ മീനു വോട്ടേക്കു പോവാനും നാം.